0: ആയിരിക്കും.
1: Cassidy Willingham, current corrective traffic.